ഏറെ മുറിഞ്ഞനേ നാവരോഗി വിധാവാദൈസ. അസ ജ്ഞാനേശ്വരി ഇത് വരണന ഹെ കർമ്മഫൾ ഈശ്വരാലാ സമർപ്പണ കരണ ആണ് ത്യാച്ചാ പ്രസാദാന ജ്ഞാന പ്രാപ്ത ഝാല അസ്താ മൂൾ അവിദ്യസ ത്യാ കർമ്മചാ ജോ ത്യാഗ കരതോ തോസ് ഖരാ ത്യാഗ ഹെ വർവർ ഝാലേലാ ത്യാഗ മഞ്ഞെ രോഗ്യാലാ മൂർച്ഛ ആലീ അസ്താനാ തോ സ്വസ്ഥ പഡലാ അസ്താ രോഗ്യാലാ ആതാ ബര വാട്ട തോ വിസാവാ ഘേതോ ആഹെ അസ മണ്യാസാർഖ ഭ്രാമക ആഹെ ഹോ അസ ജ്ഞാനേശ്വര മഹാരാജ് സംഗതാ.